അനത്ത് അന്ന കൈകോട്ടവ് കണിയർ കണ്ട് കൈകോട്ട കാൽ ബ്രഹ്മൻ കൈകോട്ട ഹോയ അവതാർ കൈ ജുഗിന്നു ബിസാർ കൈ ബാർ പസുരോപാസാർ സദാ സദാ ഇക് കങ്കാർ കൈകോടക്കിന്ന ബോപാ പ്രവത്തേ ഹോയ ബ്രഹ്മായ സമാത് തങ്കാന കോയ അപേ ആപനാനി പ്രഭ സോയ കൈകോട് പാർ ബ്രഹ്മ കേ ദാ തിന്നോ വത്താ തം പ്രകാശോ